0: ഇതാണ് മൈനസത്തിലായ നായർ രാഘവം ശരി പറയത്തിയ കത്തിയ എനിക്ക് കരിയ ആശന സഹതയെ കഴിയുന്ന കൊയ്യാവും കഴിഞ്ഞ കുറേ കൈ പക്ഷേ ഭൂസിയായി അടക്കാത്തതിനൊക്കെ പയ്യെ എന്നാ കൊണ്ട പേൻ എന്താ ഇപ്പോൾ ഉറക്കി കിടന്നിട്ട് കാണാൻ വിശപ്പായോ
1: സതി കബിനെ നമസ്കരിക്കണം അങ്കന്നെ കയറണം അസംഗ ഇവക്കാരീണ ചിലകൻ നമ്പണത്തെ പിന്നോ സതി അറിഞ്ഞു അവനോട് പോ തവറിയ കുമേന സതി